ലബർ പന്ത് തിരപ്പടത്തിൽ പ്രദീപ് കുമാർ ശിവാംഗി പാടിയ പാടൽ കേട്ടു. തുടർന്ന് ജി വി പ്രകാശ് കുറലിൽ പാടൽ. പടം ലബർ.